പരമപുരുഷ, ഹേ പരമപുരുഷ, പരമപുരുഷാനന്ദ അഴയ്ക്കിറ ധ്വനി ഇരിക്കേ, അതേ വെങ്കട്രമണനുക്ക് അർപ്പണം.